0: ചമ്മക്കാര കാരിച്ചക്കാടു
1: സടുകുടു സടുകുടു സടുകുടു സടുകുടു സടുകുടു സടുകുടു.